0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച പഞ്ചലിംഗ ക്ഷേത്ര കൃതികളും ത്യാഗരാജസ്വാമിയുടെ കൃതിയും കേൾക്കാം. ആദ്യം ചിന്തയമാകന്ത മൂലകന്ദം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഭൈരവി, രൂപക താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Pudukot V. Krishnamurthy. Listen to Panjalinga Kshetra Kridis of Muthuswami Dikshidhar and Kridis of Saint Thyagaraja. He begins his vocal recital with a composition Chindaya Maganda Moolagandam in the rag Bhairavi sets to Rubagathal.

0: ഭൈരവിരാഗത്തിൽ ചിന്തയമാകന്ത മൂലകന്തം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ചിന്തയമാകന്ത മൂലകന്തം ഇൻ ദ രാഗ ഭൈരവി സെറ്റ് ടു രൂപകതാൾ.
0: ഇനി അരുണാചല എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, രൂപകതാളം.
1: കണ്ടിന്യൂയിംഗ് ദ വോക്കൽ റെസൈറ്റൽ, ദ വിൽ നൗ പ്രസന്റ് ദ കോമ്പോസിഷൻ അരുണാചല ഇൻ ദ രാഗ സാരംഗ സെറ്റ് ടു രൂപകതാൾ.

0: സാരംഗ രാഗത്തിൽ അരുണാചല എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ അരുണാചല ഇൻ ദ രാഗ സാരംഗ സെറ്റ് ടു രൂപക താൾ.
0: ഇനി ജംബു പദേ എന്നാരംഭിക്കുന്നു രാഗം യമുന കല്യാണി രൂപക താളം.
1: നൗ ലിസൺ ടു ദ കോമ്പോസിഷൻ ജംബു പദേ ഇൻ ദ രാഗ യമുന കല്യാണി സെറ്റ് ടു രൂപക താൾ.

0: യമുന കല്യാണി രാഗത്തിൽ ജംബു പദേ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ജംബു പദേ ഇൻ ദ രാഗ് യമുന കല്യാണി സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ശ്രീ കാളഹസ്തീശ എന്നാരംഭിക്കുന്നു രാഗം ഹുസൈനി ചമ്പതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദ മ്യൂസിക്. ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ പുതുക്കോട് വി കൃഷ്ണമൂർത്തി. നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ശ്രീ കാളഹസ്തീശ ഇൻ ദ രാഗ് ഹുസൈനി സെറ്റ് ടു ജംബതാൾ.

0: ഹുസൈനി രാഗത്തിൽ ശ്രീ കാളഹസ്തീഷ എന്ന കീർത്തനമാണ് കേട്ടത്, ചമ്പതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ശ്രീ കാളഹസ്തീഷ ഇൻ ദ രാഗ് ഹുസൈനി സെറ്റ് ടു ജമ്പതാൾ.
0: ഇനി ആനന്ദ നടന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കേദാരം, മിശ്ര ചാപ്പത്താളം.
1: നെക്സ്റ്റ് ഈസ് ആനന്ദ നടന ഇൻ ദ രാഗ് കേദാരം സെറ്റ് ടു മിശ്ര ചാപ്പത്താൾ.

0: ആരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, ആദിതാളം.
1: പുതുകോട് വി കൃഷ്ണമൂർത്തി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ കുലുവ മരഗത ഇൻ ദ രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: കേദാരം രാഗത്തിൽ ആനന്ദ നടന എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രജാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ആനന്ദ നടന ഇൻ ദ രാഗ് കേദാരം സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച കൊലുവ മരഗദ എന്ന

0: തോടി രാഗത്തിൽ കൊലുവ മരഗത എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കൊലുവ മരഗത. ഇൻ ദ രാഗ് തോടി സെറ്റ് ടു അതിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Vocal Recital by Pudugod V. Krishnamurthy. This program is brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ആദ്യം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച നിന്നുകോരി എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic vocal recital by Ramanath Krishnan. He is accompanied on the violin by MS Gopalakrishnan and on the mridangam by Trichy Shankaran. He begins his vocal recital with a composition of Tiruvottiyoor Thyagayyar, Ninnu Kori. In the rag, Kannada, set to Adithal.

0: തിരുവൊറ്റിയൂർ ത്യാഗയ്യർ രചിച്ച വർണ്ണമാണ് കേട്ടത്. നിന്നുകോരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തിരുവൊറ്റിയൂർ ത്യാഗയ്യർ നിന്നുകോരി ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീരഞ്ജനി ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Bhuvani Dasudane, in the rag Sri Ranjini, set to Adita.

0: ശ്രീരഞ്ജനി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ ഭുവിനി ദാസുടനെ ഇൻ ദ രാഗ് ശ്രീരഞ്ജനി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by Ramanath Krishnan. He is accompanied on the violin by MS Gopalakrishnan and on the mridangam by Trichy Shankaran. Next is a composition of Muthuswami Deekshithar, Arunachala Nadham, in the rag Saranga, set to Rupaka Thal.
2: Da-da-da.

0: സാരംഗ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ അരുണാചലനാഥം ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു രൂപകതാള.
0: അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച രാമകഥാസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മധ്യമാവധി ആദിതാളം.
1: രാമലാൽ കൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ രാമകഥാസുധ ഇൻ ദ രാഗ് മധ്യമാവധി സെറ്റ് ടു ആദിതാള്.

0: മധ്യമാവതി രാഗത്തിൽ രാമകഥാസുധ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമകഥാസുധ ഇൻ ദ രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ രാമനാട് കൃഷ്ണൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ MS ഗോപാലകൃഷ്ണൻ ഓൺ ദ വയലിൻ ആൻഡ് തൃച്ചി ശങ്കരൻ ഓൺ ദ മൃദംഗം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. MS ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by MS Jayakumar on violin and K Jayakrishnan on mridangam. Manasayadulo Malayamaruda ragam Rupakathalam Tyagarajakriti. First item of this concert is in Raga Malayamaruda set to Rupakathala composed by Tyagaraja. Manasayadulo

ആടമൂടി ചാരുകേശിരാഗം, ആദിതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. ഇൻ രാഗ ചാരുകേശി, സെറ്റു ആദിതാള, ആടമൂടി.

മാമവസദാ വരദേ. നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. മാമവസദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റ് ടു ആദിതാള composed by Swati Tirunal.

വിഹരമാനസ കാപ്പിരാഗം മിശ്ര ചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി സെറ്റ് ടു മിശ്ര ചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.